സർവം ഹർത്ത സർവം കർത്ത സർവം പ്രാണം സർവം ത്രാണം സർവം കർമ്മം സർവം ധർമ്മം സർവം ജ്യോത സർവം മുക്ത രസാവല ശാന്തവ പ്രസാദ നമോ നർക്കനാശ സദാവം പ്രകാശ അനംഗം സ്വരൂപ്യ ഭംഗം ബിഭൂത പരമാർത്ഥം പരമാർത്ഥ സദാ സർവസാധ അഗാധ സ്വരൂപ നിർബാധ ബിഭൂത അനംഗി അനാമേ ത്രിഭംഗി ത്രികാമേ നിർഭംഗി സ്വരൂപ സർവംഗി അനൂപ്യ